ഇതെല്ലാം കാണാൻ മാറി അത് പോയി ജീങ്ങൾ ടൂഞ്ചിസ്കളും അയ്യോ ഒന്നും കാണാൻ.